ജനമാ കണ്ണ് സൗഖ്യമാ അമ്മമാ കണ്ണ് സൗഖ്യന്താ ജാനക്കി ചിന്ന പൂന പൊട്ടിയ ഉണങ്കി മോദിത്തം പട്ടപ്പാട് പാത്തിയാട് യാർക്കും അഞ്ചിടാത സിംഗം താ ഉറത്തി പാരുങ്ക മങ്കിടാത തങ്കം താ ജനമാ കണ്ണ് സൗഖ്യമാ ആമമ്മാ കണ്ണ് സൗഖ്യമാ എന്നമ്മാ കണ്ണ് സൗഖ്യമാ ആമമ്മാ കണ്ണ് ഫാന്റാസ്റ്റിക്സ്.